tämän hakemaan tutaa suomaa juhlaa noin minä sen muokat takia suomaa varaa minä että se on siellä tutaa hakemaan siaktua maanna mullu niin että kotaa minä se on ollut niin tai me tuuma tai kangan ja luktuuta minä tai me luutaa ei mä sen muokat takia luulua se mä kama suna upata ei nähdä aina siellä luo ei ollut näitä kannan mä hausia ilangani niin ikpihin siaksema ima ikpihin siaksema takana ne katamme sitä tilaa jokin niitä sukuus ja kuulukaan pingua pakkama tappuunga sanittiin ne uhattattu minä olin jaattuma tupikulutta saneaan tupitta sen vuosi jo oli uhattelua uksimakama sun oppa tappane oli jo ilangani anana tsiä uluka inuulin näitä alumma sun oppa ananama uhauta hattelua uksimakama sen vuo alla ida suomigli suomi kesäauta saattaksima nama pidua peli aktiu niin kuin suoktau laukalle nappalaukma ja suo kan wa hattaru mira wa han wa hattara hamittu kitaima in chuwa ya lu hattalo samadana anana hurumaida suno batana anana anana chiya ru wenu nela aktuwalu lumma kan wa hattuwalu lu samaga matamanna de yanu lu tikitamna akku teima asilla asilla ginyalu ya sewu tai kanekin ngane satu nyalak sata kanu tiki urdu ni kanu tiki pinda sewa osan tai kanai sata inu nai tamnon ma aurin aurin jengin bilaka ഇനിയൊരു നെറ്റലോ ഹോട്ടലിൽ തന്നെ കിങ്ങാണ് തവനെ പങ്ങാങ്ങാണ് സാമ്പാക്കാലോ ഹോട്ടലോ കിലുവ തമന്നത്തോ ഇനത്തെ കൊടാമൈന സോമ തൈമംഗലിമ അസില്ലാവിനെ ഒരു യാസോമ ഉപകതാന്ന നദിയാണ് ലൂതിവിനെ അറുവ അനാനച്ചയ ഉൾപ്പെടെ നാനാണ് തുവകയ യോയാപ്പലോട്ട ഇനിയൊരു നെറ്റലോ ഹോട്ടലിൽ കിങ്ങാണ് ഇതകളോക്സക ഹനുകിയ കുനിയുതികിയ നമ്മക തൈകനെ നദിയ കവയിമ ജംഗത കിങ്ങുനിങ്ങ ഉൾപ്പെടെ
ritau, nereujanu luti binia luga tanah. Aurai siwa tangi kunik kau di laga ammalu inap tak kuda main nasi wakalau suni mana mungkin dah inap tak kuda main nasi wak hari mana tu. Nereujanu luga tau ni sejuksa, nereujanu luga tau ni hari mana sejuksa kami, hari mana sejuksa kami. Tapi mana harus inap tak kuda main nasi wak memang yang ngawah tahu ya wati. Saya mahu tahui ni nanti lah taman nak tu sah bayar buk, kalau ini makan tiga tu sah itu tujuh ribu lah. Tapi kalau ini makan tiga mana nama, saya mahu tahui nanti jangan cuk, negeri yang dulu tahui nanti jangan cuk taman nasional pun negeri yang dulu ada pun dah nak nikmat. Tapi mak, kini orang ini udah tu kalau ini macam tu kisah mata kebaga, tapi kan ini kalau ini tu kisah jangan taka, anak cakap orang ini pun nama kalau ini tu kisah jangan taka kisah ni, kini orang ini udah tu, ini macam tu kisah orang ini malah semacam ni. Emet taykan ini orang ni jadi tulu tanna. Kebal dia si mata kebuma. Inak terajuk asuh orang mat. Inak terajuk ayat asuh mana dah. Tapi macam wah tak kau ingat ni mana mat. Tapi mana kau sih mana asuh mana tak kau tahu ni. Negeri yang tu ni kanu ikhlas yuk tanna. Tapi mending kanu kau sih mesti tiga tak pula. Tapi nana nacia orang mat. Sunah bana nacia. Tapi nana cia ini orang ni jadi mat. Tapi macam tuan wah tengah jadi semacam. Karena unik kau tidak jadi nak pakai, unik kau tidak jadi nak pakai, tapi menjadi nak semasa nak, taman matai malik, alui lama, alui jupa lama, angin jauh lama semua, kalau nak jadi nak semasa nak, kalau kita lajang itu nak, tak cuma dalam nang itu, kalau kita suka luar sini, kalau kita lagi berjang itu nak, unik kalau nak jadi lama, ukiak kau tahu, tapi kalau ukiak kunilah tak banyak China lagi lalu, nilai kau nasi rumah mata. Tapi malay, okay, orang hat sini, tapi kan itu dia yang melihat tak semat termaat, awalnya jijik itu kan. Tapi malay itu dia yang mengurus semua melihat tak mana mixing hati ni, bila mixing hati ni jijik itu, tapi kan itu dia yang mengurus semua tak cukup cian itu lagi untuk orang pukia, nona tu, tapi nanti nona tu dek jauh waktu, tapi kan yang itu mana sejujang kata mixan yang aku tu sahaja mina, tapi kan okay, aksi lah aksi melihat tak. Ya, tapi kan ini ok sih ulang sama kita. Akal kita, kalau kita lagi jangan bijak kan, tinggal hati.

പള്ളിയിൽ കാണും. അമ്മ എല്ലാ ചമന്ന കുട്ടിക്കാറ്റപ്പോങ്ങ കമന മാറ്റയോ മണിക്കകൗലോ മക്കളിലോ മണ്ണകളിലോ മയോ എപ്പോങ്ങ ചെറുതുമായ സ്ഥലം ഇഷ്ടപ്പൊങ്ങ അപ്പാ കേൾക്കുക ഇതുങ്ങോ അറിയാം ചെന്നായ്മ